明天再拔掉吧。俺姑娘月就去接你班呢。张飞边一拨了我，阿贵如是。我说你用你老的腿。什么就说张发主意，阿贵阿贵如是。那要看你老过去给你。我都来这是这是是。我们在关照吧，你老外耶。这。Ibrahim tai wo de ko pari biribi nne tu ti te bajoba no mba mba won gbe yakubu go wa nu si mba uya won gbe agbara fun mu mota la mu amede